സന്തരമായിട്ട് ആർക്കുണ്ടെന്ന് ശേഷമായി അദ്ദേഹത്തെ പെണ്ണായി കൊട്ടാവും ഗുരുപ്രസാദ് നാനു സുഖപ്താവും വേദ് പ്രാണ് സിമൃത് മേദേ സസിയർ സൂര്യനക്ഷത്രം ബാണി.